നവകൂട പ്രധാന നഗരസ്ഥിതീത വർദ്ധമാന കാല സർവജനാളി ജനമേ ബേബിയോ നമോത് വരദ ബാഹുബലി ഭവ്യജന സ്ഥാപനമിത ദശരക്ഷണ ദശന്മായ ഷഡ്സ പവനകാരണായ മഹാജി സേബ്യോ ജനഗുണ സമ്പതി മുക്തിപരക